0: ഉണ്ടാപ്പക മോഡുകാരുവേ ചിസ്തം മേലു ചാകന്ന കാട്ടുയാ ഉണ്ടാല അപാരമല അന്നിച്ചുന തകന മോഡേറിയ അങ്ങന പൊൽപ്പാന അക്ലറന്തിച്ചുന അന്ന മോഡുകാരി ലൈസൻസ് ഗോയന ഉട പൈ മേലിച്ചുന അറുകുൾക്കുല അന്റിയ റൈ റിജോ ഗോയന ചെക്ക മേലായി മാന കുവാറല പൈ മേലിച്ചുന്നക്ക ഇർക്കുഞ്ചല അഴകിച്ചങ്ങ അത്താത റിജോ ഗോയന ഉയർക്കിച്ച അത്താത റൈ റിജോ കാരാങ്ക ഇൻഷുറൻസ് ക അറാങ്കുവല ഉണ്ടാ നമ്മ
1: എഫ് എൻ ആർ സ്പോൺസർ.